0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. ശ്രീ തലവൂർ എൻ എസ് ബാബു മൃദംഗം, ശ്രീ ഉടുപ്പി എസ് ശ്രീകാന്ത് ഗഞ്ചിറ.

0: ഇനി ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കൃതി കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പാഹി ശ്രീപദേ. ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച നിന്നെ നമ്മിതിനയ്യ എന്ന കൃതികൾക്കും മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ നിന്നെ നമ്മിതിനയ്യ ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിച്ച വീണക്കച്ചേരി, ശ്രീ തലവൂർ എൻ എസ് ബാബു മൃദംഗം, ശ്രീ ഉടുപ്പി എസ് ശ്രീകാന്ത് ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു വീണ റെസൈറ്റൽ ബൈ ശ്രീമതി എസ് ബാലാമ്പാൾ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ തലവൂർ എൻ എസ് ബാബു ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ ഉടുപ്പി എസ് ശ്രീകാന്ത് ഓൺ ദ ഗഞ്ചിറ.

0: Program was brought to you by Akashwani Thiruvananthapuram for AGAM 24/7 DTH. Anytime Indian music.
1: ഇനി ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തവിലിൽ വായിച്ച ലയവിന്യാസം കേൾക്കാം. ആദ്യ താളം.
0: ലിസൺ ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ലിസൺ ടു ആദിതാൾ.

0: ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തമിഴിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ആദിതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ആദിതാൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ശിൽപ മുരളി, ശ്രീമതി സർഗ മുരളി എന്നിവർ പാടിയ കൃതികൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, ശ്രീ നെടുംകുന്നം പി എസ് പ്രണവ് മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ സരസീരുഹാസന പ്രിയെ എന്ന കൃതി കേൾക്കാം. രൂപകതാളം പുലിയൂർ ദ്വരൈസ്വാമി അയ്യർ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shrimati Shilpa Murali and Shrimati Sarga Murali. They are accompanied on the violin by Dr. E. Vrinda Varma and on the mridangam by Shri Nedunkunnam Pranav P.S. They begin their Carnatic Classical Vocal Recital with a composition of Puliyur Dwarai Swami Sarasiru Hasana Priye. In the rag, Nata, set to Rupakathal.

0: ഇനി വസന്തരാഗത്തിൽ ശ്രീ കാമാക്ഷി എന്ന് കൃതി കേൾക്കാം. ആദിതാളം സുബ്ബരായ ശാസ്ത്രി രചിച്ചത്.
1: കണ്ടിന്യൂ ഇന്ത്യ കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. They will now present a composition of Subbaraya Shastri, Shri Kamakshi. In the rag, Vasanta, set to Aditaal. Shri

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശിൽപാ മുരളി, ശ്രീമതി സർഗാ മുരളി എന്നിവർ പാടിയ കൃതികൾ. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, ശ്രീ നെടുങ്കുന്നം പി എസ് പ്രണവ് മൃദംഗം. ഇനി കല്യാണി രാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച ഹിമാദ്രി സുദേ എന്ന കൃതികൾക്കാം രൂപകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati Shilpa Murali and Shrimati Sarga Murali. They are accompanied on the violin by Dr. E. Vrinda Varma and on the mridangam by Shri Nedunkundam Pranav P.S. Next is a composition of Shyama Shastri, Himadri Sude. In the rag, Kalyani, set to Rupakathal.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പദം കേൾക്കാം. അലർശര പരിതാപം എന്നാരംഭിക്കുന്നു മിശ്രചാപ്പത്താളം.
1: ശ്രീമതി ശിൽപ മുരളി ആൻഡ് ശ്രീമതി സ്വർഗ മുരളി കൺക്ലൂഡ് ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ശിൽപാ മുരളി, ശ്രീമതി സർഗാ മുരളി എന്നിവർ പാടിയ കൃതികൾ. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, ശ്രീ നെടുങ്കുന്നം പി എസ് പ്രണവ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി ശിൽപാ മുരളി ആൻഡ് ശ്രീമതി സർഗ മുരളി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ഡോക്ടർ ഇ വൃന്ദ വർമ്മ ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ നെടുങ്കുന്നം പ്രണവ് പി എസ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ലയവിന്യാസം കേൾക്കാം. എസ് ശങ്കർറാം മൃദംഗത്തിൽ അവതരിപ്പിച്ചത് ആദ്യ താളം ഒരു കള സമം.
1: ലിസൺ ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ എസ് ശങ്കർറാം. ലിസൺ ടു ആദിതാൾ ഒരു കള സമം.

0: എസ് ശങ്കർറാം മൃദംഗത്തിൽ അവതരിപ്പിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ആദ്യ താളം ഒരു കള സമം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ എസ് ശങ്കർറാം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijayashree Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aphogi Ragam, Khanda Chapatalam, N.S. Ramachandran Dikriti. First item of this concert is in Raga Aphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandra Dikriti.

ഇഹപരസുഖം, വാചസ്പതി രാഗം, രൂപകതാളം, കോടീശ്വരയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം, എൻ രാഗ വാചസ്പതി, സെറ്റു രൂപകതാള, കമ്പോസ്ഡ് ബൈ കോടീശ്വരയ്യർ.

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീഹരിദാസ്. ഷീസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗഥ, തോടിരാഗം, ആദിതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗഥ ഇൻ രാഗ തോടി, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

നാമശ്രവണ സുഖം യമുന കല്യാണി രാഗം ആദിതാളം തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമശ്രവണ സുഖം ഇൻ രാഗ യമുന കല്യാണി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ തുളസീവനം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.